ബ്രഹ്മ നികടകരപേഖ സാസാ സിമരോഗോ ബേന്ദമാനന്തൃകി ഉദരാചേന്ദ ആസനത്യാഗോ ത്രംസന്ധനാഗി തൂരമാനമംഗ ആവശോട് ബേന്ദീകരഹോ സാസംഗ അഗ്നസാഗരതരഹോ ആർത്തൻകേ പർലിഹോ പണ്ഡാര നാനകർ പൂരേ നമസ്കാർ ഖേമ കുശല സഹജ ആനന്ദ സാസംഗ പാജ പരമാനന്ദ നർഗനിവാ ഉദാരോ ജീയോ ഗുണ ഗോവിന്ദ അമൃതരസ പീയോ.

പവിത്രരായ പരഥീസേ അദീസേ അദരിസേ അക്രിസേ ഭഗവതി ശാന്തവ പ്രസാദ കഹത്തേ കെ അഷജ ദേശ കെ അപേജ പേ സഹ കെ അഗാന കർമ്മ കെ അപാഞ്ച പരമേ കെ അപേജ ലോക കെ അദേത ശോക കെ വിഹൂത ഭരണ കെ വിഭൂത കർണ കെ രാജൻ പ്രവാഹ കെ ധർമ്മ തുജാഹ കെ അശോക ഭരണ കെ സർവാഭരണ കെ ജഗതം കൃതി ഹ കെ ശത്രംഗ ശത്രി ഹ കെ ബ്രഹ്മംഗ സ്വരൂപ കെ അണുപൗ അനുപേ